ശുദ്ധ പാമ്പുകളുടെ ഫെമിനിനിട്ട് ഉപാപിത്തേക്ക് എകത്തു എന്ന് മഹോത്തമ ദേവിയാൻ മഹൻസ് ഉപഹൻസേ മേ ഹെമ കിരക്രമ മേവിലാവി ഉദാവ് കറാൻ ഉപവ ദാന്ന നുദാന്ന സീലു ദിനാട്ട് ഉപഹൻസേകേ മഹിമയ ദനഗാനട സലസ്വാന ദേവിയാൻ മഹൻസ് ഉപഹൻസേ ഹെര വേന ദേവി കിരക് നദി ബവത് ഉപഹൻസേമ സിയല്ല മവാ പാലനേ കണ്ട ബവത് ദനഗാനാട്ട് സത് ഓൻ വെട്ടി സിന ഓണമ സ്ഥാനയകിൻ ഇഹലട ഫെമിനന ബലയ ഉപഹൻസേ സതു ബവത് ഔട്ട മേ നമസ്കാരയ തുല ദനഗാനട സലസ്വാന മിതൻ സിട ഓൻവ ഒബഗേ ദിവ്യമേ ആശീർവാദ തുലട ഉപഹൻസേ കേന്ദവാ ഗാന ദേവിയാൻ മഹൻസ് അപി ഹെമ കെനേക്മ ദേവിയാൻ മഹൻസേട അപഗേ മുലു ഹദവതിൻ സമീപവേമു ഒബ ദേവിയാൻ മഹൻസ് ഒബഗേ ഹെമ കാരണയക്മ കിയമിൻ സിടിൻ ദേവിയാൻ മഹൻസിഗേ ആശീർവാദ അത്കരഗാനട മാർഗയക് നതുവ സിടിന കാല ജേസസ് ക്രിസ്തുസ് വഹൻസേ നവത പൊലവട പെൻവല ദുന്ന കൊഹമദ ദേവിയാൻ മഹൻസിഗേ ആശീർവാദ പൊലവട നതിയുനു ദേവിയാൻ മഹൻസിഗേ ബലയ നവത അത്കരഗാനെ കെസേദ കിയല ജേസസ് വഹൻസേ അപിട പഹദിലി കര ദീ തിബെനവ ദൻ അപി ഇമ മാർഗവലട ഹരണ പിനിസത് ദേവിയാൻ മഹൻസേഗേ നതിയുനു ആശീർവാദ നവത അത്കര ഗന്ന പിനിസത് അപി ദേവിയാൻ മഹൻസിര നമസ്കാരേന സമീപവേ ഒബട സ്തുതി വേവാ ദേവിയാൻ മഹൻസ് ഒബ ഹൻസിര പ്രശംസാ വേവാ സർവ ബലധാരി ദേവിയാൻ മഹൻസ് മേ നമസ്കാര മധ്യ ഒബ ഹൻസി അപട പ്രകാശുന മനവി

0: അപവിശ്വാസം കരണം അഭിരഹസ്യ പ്രകാശകരമാണ്.
1: സ്വാമി വാസ്യകുതുസേക സ്വാമി വാസ്യതാനുസേക സ്വാമിനി ഉപവാസേ നവതവടിനസേക.
0: എഹിൻ പ്യാനനി ഉന്നാൻസിഗേ മരണയത് ഉത്താനയത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യത് ഗലവീമദായക കുശലാനത് അപ്പി ഒബട പുതകരമു. ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ കറാന്നട്ട് അപ്പ സുദുസാൻ വശിൻ സൽക്കീമ ഗന അപ്പി ഒബട തുതി പുതമു. ക്രിസ്തുൻ മഹാൻസിഗേ ശ്രീ ശരീരേതത് ശ്രീ രുധിരേതത് സഹഭാഗിവന അപ്പ സമ ശുദ്ധാത്മനൻ വിശിൻ എക്സത് കരുണു ലബന ലെസ് അപ്പി അവനത്വ ആയ്ദ സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഒബഗേ ശുദ്ധ സ്വഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ദ സകല പൂജക പിരിസദ സമഗേമ സ്വഭാവദയാഗുണേൻ പെരുപുൺവാനട്ട് സലസ്സുനു മാനവ. ഉത്താനിയ ബലാപുരത്തെ മീഗിയ അപ്പകേ സഹോദര സഹോദരിയാന്ത് ഒബഗേ ദയനുക്കം പാവകരെ വിശ്വാസി തപമിനശ്വാൻ കുത്സ്യാലന്ദ സീകര ഒബഗേ ശ്രീവത മണ്ഡലെ ആലോക്യ വെത്തട്ടോൻ ഖ്യാന്തവാഗത മേനവ് അപ്പസ്യാലാണ്ട് ദയനുക്കം പാക്കല മേനവ് ഭാഗ്യവത് ദേമാതാവന കനിമര്യാവന്ത് ഭാഗ്യവത് അപ്പോസ്തുൽ വരുന്ത് എക്കെ കാലയൻഹി ഒബഗേ കമത്തേറ്റു കല ശീലു ശുദ്ധവന്തയിന്ത് സമഗ അപിതു സദാ ജീവനേട് സഹഭാഗി വീമട സുദുസാൻ കല മേനവ് തവത ഉൻഹാ സമഗൊബട പ്രശാന്ത് സാക്കിരിമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്ര ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ് ഉൻമഹാൻസി മകിന്ദ ഉൻമാൻസേ സമഗത ഉൻമാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെക്വട വസന്നാ ഊ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമയാ

0: അപവിശ്വാസകരണ അഭിരഹസ്യ പ്രകാശ കർമ്മം.
1: സ്വാമി വാസ്യ കുതുസേക സ്വാമിനി വാസ്യ ഉത്താനുഭൂസേക സ്വാമിനി ഉപവാസേ നവത വടിനസേക.
0: എഹിൻ പ്യാനനി ഉൻവാൻസിക മരണയാത് ഉത്താനയാത് സീപാത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാന തപയൊബട പുത കർമ്മം ഒബാമയെ സിറ്റമിൻ ഒബട സേവയെ ഖരാനട്ട് അപസുദുസാൻ വശുവിൻ സൽക്കീമകന അപ്പയൊബട്ട് തുതിപുതമു. ക്രിസ്തുൻ മഹാൻസിക ശ്രീ സർറേറ്റാത് ശ്രീ രുധിരേറ്റാത് സഹഭാഗിവൻ അപസമ ശുദ്ധാത്മനൻ വിശിന് സത്കരണു ലബന ലിസ് അപ്പി അവനത്വ ആയുധ സിറ്റിമു. സ്വാമിനി മുള്ളുവൈ പെതൃ പവത്നാമുപകേ ശുദ്ധ സ്വഭാവ സിഹിക്കലമാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം റഞ്ജിത് നമതി അപ്പ അഗറാദ് ഗുരു തുമന്ത് സകല പൂജക പിരിശുദ്ധ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൺവാനട്ട് സലസ്വനുമാനവ ഉത്താനി ബലാപുരത്ത് അത്വ മീഗിയാപകേ സഹോദര സഹോദരിയാന്ത് ഉപകേ ദയനുക്കം പാവകരെ വിശ്വാസി തപമിനശ്വാൻ കുത്സ്യാലന്ദ് സീകര ഉപകേ ശ്രീവത മണ്ഡലെ ആലോക്യ വെത്തോൻ ഖന്ദവാഗത് മാനവ് അപ്പസിയാലണ്ട് ദയനുക്കം പാക്കല മാനവ് ഭാഗ്യവത് ദേമാതാവന് കന്നിമറിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുൽ വരുന്ത് എക്കെ കാലയൻഹി ഉപകേ കമത്തേറ്റു കലശീല ശുദ്ധവന്തയിന്റെ സമഗ അപിതു സദാ ജീവനേറ്റ് സഹഭാഗി വീമട സുദുസാൻ കല മാനവ് തവത ഉൻഹാ സമഗുബട പ്രശാന്ത് സാക്കിരിമട്ടത് ഉപകേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഉപകേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണുമേനവ് ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ കൊടുവാസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമ